ഐസക്കുനും കുറച്ചിന്റെ അകിനോച്ചനും വിച്ചിനെയാണ് വെച്ച് ഇബ്രാനി കൊല്ലിനെ ഏ ഞാൻ കപ്പേസിച്ച് കൊസനുകഞ്ഞുരിച്ചു ഉറച്ചിന് വകയും വെച്ചിന് ഇബ്രാനി ചാച്ചപ്പോ അവരുടെ അങ്ങനെ അണ്ണമില്ല എന്റെ നോച്ചിന് ബസ് മേച്ച് കുത്തു മകോച്ചിന് ബസ് സ്റ്റാഫ് 48 ആഷ് ഗബ ആഗ് ദാറ്റ് ഫൈവ് തൗസൻഡ് സഗീർ കുറപ്പിക്കുക ചെങ്ങനെ സെമസ്യോൺ ഗോലിനി മുഖോസുക എത്തുകൂലേ ഗിലേഞ്ചിയേറ്റ് എന്നിട്ടൊന്ന് ബസ് സ്റ്റാർ 274 ആശം ഇൻഗുറു ബിഗ് 12 ചോത്തഞ്ചായി അഗുഞ്ഞൂർച്ചിക 45 തൗസൻഡ് കൊഞ്ഞൂർച്ചിക സിലിംഗിച്ച കറ്റാം 45 തൗസൻഡ് നോട്ടക എന്നെ കേട്ടിൽ ജിഗിറ്റി നമ്പർ 1 നെഗോഗിലേഞ്ചിയേഗിറ്റ് കൊസ്റ്റനെ ജി അകത്തുകൂല നോട്ടക എന്നെ ജെപ് ജെപ് എം ബെറ്റുനി ഇബ്രാനെ ഗിറ്റ് നമ്പർ വൺ ഈ അകേ നെയ്വേണ്ടി ആഗ് നെയ്വേണ്ടി ഗോസ്റ്റനെ 45 തൗസൻഡ് കോളേജിൻ അമ്മജി നംസി മൊയ്ച്ചു നോട്ടക എന്നെ ഊങ്ങേറ്റ് എ ജീൽ നോട്ടങ് ദ ബസ് സ്റ്റാർ 274 ആശ് ഏ ഞാൻ ചേച്ചി ഗോസ്റ്റനെ